പൊറപ്പെടെ നിക്ക് മാത്രം കൊത്തിക്കണ പൊറപ്പെടെ എനിക്കെ കൊത്തുള്ളൂ നിന്നത്ത് മാത്രം അയിപ്പിച്ച് തെപ്പറാവും അങ്ങനെ മല്ലു നാദമിന് കൊറപ്പു

പൊരപ്പ ഞാന് പൊരപ്പര നിക്ക് മാത്രം കൊത്തിക്കണ പൊരപ്പര എനിക്കുള്ള കൊത്തുള്ളൂ നിന്നത്ത് മാത്രം അയിപ്പിച്ചിട്ട് പെറും കൊണ്ടല്ലോ കിച്ച് കിച്ച് അങ്ങനെ മല്ലു പങ്ക നനമിന് കൊരപ്പു ಚಾಕೊಡ್ತೀರಾ

0: ഈത്തനേട്ട് ഇഞ്ചിപ്പ് കുഡ്ലത തുളുഭവനത സിരിച്ചാവഴിട് കർണാടക തുളുസാഹിത്യ അക്കാഡമി അഞ്ചനെ മംഗളൂരു മഹാനഗര പാലിക്ക് ഉന്നത ഒട്ടുസേരികട് നടത്തിന തുളുനാട്ടക പർബ റെഡ് സരത്ത ഇരുപത്തെട്ട് ഈ ലേസിട് നടത്തിന നാട്ടക്ക
1: ആ ദേവരു തൂവട് നടപ്പാതു കൊർണക്കലു വിഷ്ണു കലാവിതരു മദ്ദടക്ക ഉന്തു ഈ നാട്ടക്കത സുരൂതയഗ്ഗെ നന ദുംബുദയഗ്ഗെ എല്ലത് തുളുപ്രസാരടു ആത്തനേട്ട കേനൊന്നുപ്പിലെ റേഡിയോ സാരംഗ് 107.8 FM ഉന്തു രംഗ് രംഗദ ബതുക്ക്
2: 107.8 FM ರೇಡಿಯೋ ಸಾರಂಗ್ ಈಗ ಆಪ್ನಲ್ಲೂ ಕೂಡ ಲಭ್ಯ.
0: ರೇಡಿಯೋ ಸಾರಂಗ್ ತುಳು ಪ್ರಸಾರಕ್ಕೆ ಏನೊಂದಲ್ಲರೆ ನನ್ನ ದುಂಬಗ್ ಕೆಲವೊಂದು ತುಳು ಪದಕುಲಿನಿಕ್ಕೆ ಏನೊಂದು ಬರ್ಕಾ

ഹായ്, ഞാൻ ഗുരു കിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കു.